സമത സത്രാശാസ്പചാമന ആഡ്ബദി പ്രേതം സുഖദാമന ത്വപ്രസാദകർ ഗ്രന്ഥസുധാര പൂലപരീലോലയ സുധാര ദുഹര നേതൃതുങ്കേ ചരണതാര സദ്രവതീർ തരംഗ ശ്രീ ഭഗവത് പൂർണ്ണ കിയോ.

ദൈവടിയായി ജമ്മണ മരണാമോപ്പായ അമൃതാണ കർത്തലുകപ്പായ പ്രഹ്ലാദക്കായ കാരതു ഹരയാബ്ദിക്കായ ഭക്തങ്ക ബോരോഹയായ